0: അമകശ്വരം ത്യബാമീഹും ഫിർഹനും ഗാത ഷഹ്വാനി എദും ഫുദ്മദ്ദനി ഹയ്യ അതി ത്യബാമീഹും മഗുഫേരി ത്യബാമീഹും ഗെ നാദി തൗഗ എനു ബാഖന്ത കുറമും ഗെന്ദനി ഹയ്യ ഫഹ എക്കലേ ഗെ ഫാനുഗെ എബഹീ ലൂതുഗെ ഫാനുഗെ കൗമുഗെ മീഹും ഗെ ജവാബു ഖംഗ എവരിംഗെ മിബുനു നൂനീനു എ ഖലേ ഗെ ഫാനു തെദ്വരിംഗെ തെരേം വനീനമ തിമം മെന്ന തിയ വിദാളുവാ അല്ലാഹുഗെ അസാബ് നിഖം ഗെനസ് ദിവ്വാ ബല്ലവാശെ
1: ഖാല റബ്ബി അൻസുർനീ അലൽ ഖൗമിൽ മുസ്സിദീൻ
0: ഇക്കലേ ഗെ ഫാനു വിദാളുവി അളുഗെ വെരി രസ്കലാക് ഫസാദ കുറാ മീഹുംഗെ മച്ച മിയളായ നസ്രു ദിവ്വാന്ദേ.

0: ഫർഹാദ്ക്ക് അടു ദിവഹി എഫ് എം ദിവഹി നായകു.
1: Love it, Kofbaho. Love it.

അതിഥിമന്ത്ര സ്കലാങ് പാറൂണായി ഫിർആനായി ഹാമാൻ ഹലാക് കുരവീമേ അതിഹമ കശ്വറും ബയാം വെഗിം വാ ഹെകിതായി മൂസാഗിഫാൻ എവരിംഗ് ഗാഥവടാഗിന്നവി ഫഹ എവരിം ബിമുഗാ ബൊഡാവിഗതൂവെ അതിഥിമന് റസ്കലാങ് അജാബും മിഞ്ചു വെഗിന്ദിയ ബയകുകംഗാ എവരിൻവേ.

0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.

അതിക്കിയേത് എയ് അൽമു ലിബ്ഗം വാ മീഹംഗെ ഹിത്തവുക ബയാം വെഗം വാ ആയത്തക്ക് അണിയാ വെരിൻ നൂണി തിമൻ റസ്ഖലാംഗെ ആയത്തക്ക ദെഖുളൻ നഹദാനത്തെ.